0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ പാർവതീപുരം എച്ച് പത്മനാഭയ്യർ പാടിയ ത്യാഗരാജസ്വാമികൾ കൃതികൾ കേൾക്കാം. ശ്രീമതി എൻ പാർവതി വയലിൻ, ശ്രീ ചേർത്തല സി എൻ ശ്രീരാജ് മൃദംഗം. ആദ്യം വസന്തരാഗത്തിൽ സീതമ്മ മായമ്മ എന്ന കൃതി കേൾക്കാം. രൂപകതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Vocal Recital by Shri Parvathipuram H. Padmanabha Iyer. He is accompanied on the violin by Shrimati N. Parvathi and on the mridangam by Shri Chertala C. N. Shriraj. Listen to the compositions of Saint Thyagaraja. He begins his Carnatic Classical Vocal Recital with Seetamma Mayamma. In the rag, Vasanta set to Rupakathal.

0: അടുത്തതായി അമൃതവാഹിനി രാഗത്തിൽ ശ്രീരാമപാദമ എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: കണ്ടിന്യൂയിങ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് ശ്രീരാമപാദമ ഇൻ ദ രാഗ് അമൃതവാഹിനി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ പാർവതീപുരം എച്ച് പത്മനാഭയ്യർ പാടിയ ത്യാഗരാജസ്വാമികൾ കൃതികൾ. ശ്രീമതി എൻ പാർവതി വയലിൻ, ശ്രീ ചേർത്തല സി എൻ ശ്രീരാജ് മൃദംഗം. ഇനി കല്യാണി രാഗത്തിൽ അമ്മ രാവമ്മ എന്ന കൃതി കേൾക്കാം, ഖണ്ഡചാപ്പ് താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri Parvathipuram H. Padmanabha Iyer. He is accompanied on the violin by Shrimati N. Parvathi and on the mridangam by Shri Chertala C. N. Sriraj. Now listen to Amma Ravamma in the rag Kalyani set to Kandichappu Thaal.

0: അവസാനമായി കുറിഞ്ചിരാഗത്തിൽ സീതാ കല്യാണ എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം.
1: ശ്രീ പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് സീതാ കല്യാണ ഇൻ ദ രാഗ് കുറിഞ്ചി സെറ്റ് ടു ഖണ്ഡചാപ്പ് താളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ പാർവതീപുരം എച്ച് പത്മനാഭയ്യർ പാടിയ ത്യാഗരാജസ്വാമികൾ കൃതികൾ. ശ്രീമതി എൻ പാർവതി വയലിൻ, ശ്രീ ചേർത്തല സി എൻ ശ്രീരാജ് മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീ പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. അക്കമ്പനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീമതി എൻ പാർവതി ഓൺ ദ വയലിൻ ആൻഡ് ശ്രീ ചേർത്തല സി എൻ ശ്രീരാജ് ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH.

0: എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.
1: ഇനി ലയവിന്യാസം കേൾക്കാം. ശ്രീ ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗത്തിൽ വായിച്ചത് ആദിതാളം രണ്ട് കള ചൗക്കം സമം.
0: ലിസൺ ടു ലൈവ് വിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ ശ്രീ ശ്രീകാന്ത് കെ പുള്ളിക്കൻ. ലിസൺ ടു ആദിതാൾ രണ്ട് കള ചൗക്കം സമം.

0: ശ്രീ ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗത്തിൽ വായിച്ച ലയവിന്യാസമാണ് കേട്ടത്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ലയവിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ ശ്രീ ശ്രീകാന്ത് കെ പുളിക്കൻ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫുരാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ ശ്രേയസ് നാരായണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്ക് ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഡോക്ടർ ജി ബാബു മൃദംഗം, ശ്രീ വിഷ്ണു വി കമ്മത്ത് ഗെഞ്ചിറ. ആദ്യം കേദാരം രാഗത്തിൽ ആനയ്യ രചിച്ച ഭജനസേയ എന്ന കൃതികൾക്കം രൂപകതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Dr. Shreyas Narayanan. He is accompanied on the violin by Sri S.R. Mahadeva Sharma, on the mridangam by Dr. G. Babu, and on the ganjira by Sri Vishnu V. Kamat. He begins his Carnatic classical vocal recital with a composition of Anaya Bhajana Seya in the rag Kedaram, set to Rubagatal.

0: രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ, യു വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഗാനമൂർത്തേ. ഇൻ ദ രാഗ് ഗാനമൂർത്തി സെറ്റ് ടു ആദിതാൾ.

0: ഇനി കാമവർദ്ധിനി രാഗത്തിൽ ഭദ്രാചലം രാമദാസ് രചിച്ച എന്നഗാനു രാമഭജന എന്ന കൃതികൾക്കാം രൂപകതാളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ഭദ്രാചലം രാംദാസ് എന്നഗാനു രാമഭജന. ഇൻ ദ രാഗ് കാമവർദ്ധിനി സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24 7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ശ്രേയസ് നാരായണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഡോക്ടർ ജി ബാബു മൃദംഗം, ശ്രീ വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ. ഇനി ഖരകരപ്രിയ രാഗത്തിൽ ജാനകി പദേ എന്നാരംഭിക്കുന്ന കൃതികൾക്കാം ആദിതാളം പാപനാശം ശിവൻ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Dr. Shreyas Narayanan. He is accompanied on the violin by Shri S.R. Mahadeva Sharma, on the mridangam by Dr. G. Babu, and on the ganjira by Shri Vishnu V. Kamath. Listen to a composition of Pamanasham Shivan, Janagi Pade, in the rag Kharahara Priya, set to Aditaal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ശ്രേയസ് നാരായണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഡോക്ടർ ജി ബാബു മൃദംഗം, ശ്രീ വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാടക ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ഡോക്ടർ ശ്രേയസ് നാരായണൻ. Accompanying artists were Shri S. R. Mahadeva Sharma on the violin, Dr. G. Babu on the mridangam, and Shri Vishnu V. Kammath on the ganjira. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime, internet.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ എ ആനന്ദ പത്മനാഭന്റെ വീണ കച്ചേരി കേൾക്കാം. എ ആനന്ദ് കൗശിക് കൂടെ വായിക്കുന്നു പാറശാല വി രവി മൃദംഗം. Now we bring you a Veena concert by A. Anandapadmanabhan, supporting on Veena by A. Anand Kaushik and on Mridangam by Parashala V. Devi. Adhyam Mohanaragathil Adithala Varnam. The first item of this concert is a Varnam in Mohanaraga.

അടുത്തത് ഗോപാലകൃഷ്ണ ഭാരതിയുടെ കൃതി ആഭോഗിരാഗം രൂപകതാളം സഭാപതിക്ക്. ഹി കണ്ടിന്യൂസ് ഹിസ് വീണ കൺസേർട്ട് വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഗോപാലകൃഷ്ണ ഭാരതി സെറ്റു രൂപകതാളം ഇൻ രാഗ ആഭോഗി സഭാപതിക്ക്.

എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എ ആനന്ദ് കൌശിക് കൂടെ വായിക്കുന്നു. പാറശാല വി രവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൌശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വി രവി. അടുത്തത് ലതാംഗിരാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയർ കൃതി ആദിതാളം അപരാധമുലെ. നെക്സ്റ്റ് ഈസ് അപരാധമുലെ ഇൻ രാഗ ലതാംഗി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയർ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി. കൂടെ വീണ വായിച്ചത് എ ആനന്ദ് കൗശിക്. പാറശാല വീരവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൗശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വീരവി.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.